0: Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ശ്രീമതി കെ സരസ്വതി വിദ്യാർത്ഥി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. ആദ്യം കാമവർദ്ധിനി രാഗത്തിൽ വർണ്ണം കേൾക്കാം. ആദിതാളം വീണക്കുപ്പയ്യർ രചിച്ചത്.
2: This is Ragam 24/7 DTH. Anytime Indian music. Listen to Carnatic Classical Music Concert, Pashamati K. Saraswati Vidyarthi. She begins a Carnatic Classical Music Concert with a Varnam in the rag Kamavardhini, set to Aditaal and composed by Veena Kuppayyar.

0: ഇനി ചാരുകേശി രാഗത്തിൽ ആടമോടി ഗലത എന്ന കീർത്തനം കേൾക്കാം. ആദിതാളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: കണ്ടിന്യൂ ഹെ കർണാറ്റിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട്. ഷി വിൽ നൗ പ്രസന്റ് എ കോമ്പോസിഷൻ ഓഫ് സെയിൻ ത്യാഗരാജ, ആടമോടി ഗലത. ഇൻ ദ രാഗ് ചാരുകേശി സെറ്റ് ടു ആദിതാൾ.

0: അടുത്തതായി സരസ്വതി രാഗത്തിൽ കൊടുബേഗ എന്നാരംഭിക്കുന്ന പുരന്ദരദാസർ ദേവർനാമ കേൾക്കാം, ഖണ്ഡചാപ്പത്താളം.
1: നെക്സ്റ്റ് ഈസ് ദേവർനാമ ഓഫ് പുരന്ദരദാസർ കൊടുബേഗ ഇൻ ദ രാഗ് സരസ്വതി സെറ്റ്സ് ടു ഖണ്ഡചാപ്പത്താൾ.

0: ഇനി മാനസഗുരു ഗുഹ എന്ന കീർത്തനം കേൾക്കാം. രാഗം ആനന്ദഭൈരവി, തിശ്രജാതി ഏകതാളം, മുത്തുസ്വാമി ദീക്ഷിതർ കൃതി.
1: ലിസൺ ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, മാനസ ഗുരു ഗുഹ ഇൻ ദ രാഗ് ആനന്ദഭൈരവി സെറ്റ് ടു തിശ്രജാതി ഏകതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീമതി കെ സരസ്വതി വിദ്യാർത്ഥി അവതരിപ്പിച്ച സംഗീത കച്ചേരി. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് പശ്ചിമതി കെ സരസ്വതി വിദ്യാർത്ഥി. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫുരാഗം 24/7 DTH. എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ കോട്ടക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്, മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ, ഖടം ശ്രീ ആലുവ ആർ രാജേഷ്, മുഖർശംഖ് ശ്രീ തിരുനക്കര രതീഷ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനം കേൾക്കാം ആദ്യ താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to Carnatic Classical Music Concert by Kottakkal Ranjith Warrior. He is accompanied on the violin by Shri Ambalapura Pradeep, on the mridangam by Shri Vaikyam P.S. Venugopal, on the ghatam by Shri Aluva R. Rajesh, and on the morsing by Shri Tirunakara Ratish. Listen to the compositions of Maharaja Swati Thirunal. He begins his Carnatic classical music concert with Pahi Shripade in the rag Hamsadhwani set to Aditala.

0: ഹംസധ്വനി രാഗത്തിൽ പാഹി ശ്രീപദേ എന്ന കീർത്തനമാണ് കേട്ടത്. ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി ശ്രീപദേ എന്ന രാഗ് ഹംസധ്വനി, സെറ്റ് ടു ആദ്യ താൾ.
0: അടുത്തതായി വാചസ്പതി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്ന കീർത്തനം കേൾക്കാം. ആദ്യ താളം.
1: ലിസൺ ടു പാഹി ജഗജനനി എന്ന രാഗ് വാചസ്പതി, സെറ്റ് ടു ആദിതാൾ.

0: വാചസ്പതി രാഗത്തിൽ പാഹി ജഗത് ജനനി എന്ന കീർത്തനമാണ് കേട്ടത് ആദ്യതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു പാഹി ജഗത് ജനനി ഇൻ ദ രാഗ് വാചസ്പതി സെറ്റ് ടു ആദിതാൾ.
0: അവസാനമായി പനിമതി മുഖി ബാലെ എന്നാരംഭിക്കുന്ന പദം കേൾക്കാം രാഗം ആഹിരി മിശ്രചാപ്പ് താളം.
1: കോട്ടിക്കൽ രഞ്ജിത് വാര്യർ കൺക്ലൂഡ്സ് ഹിസ് കർണാട്ടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസേർട്ട് വിത്ത് എ പദം പനിമതി മുഖി ബാലെ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.

0: ആഹിരി രാഗത്തിൽ പനിമതി മുഖി ബാലേ എന്ന പദമാണ് കേട്ടത്. മിശ്രചാപ്പ് താളം.
1: യു വിൽ ലിസ്ണിംഗ് ടു എ പദം പനിമതി മുഖി ബാലേ ഇൻ ദ രാഗ് ആഹിരി സെറ്റ് ടു മിശ്രചാപ്പ് താൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് കോട്ടയ്ക്കൽ രഞ്ജിത് വാര്യർ അവതരിപ്പിച്ച സംഗീത കച്ചേരി. വയലിൻ ശ്രീ അമ്പലപ്പുഴ പ്രദീപ്. മൃദംഗം ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ. ഖടം ശ്രീ ആലുവ ആർ രാജേഷ്. മുഖർശങ്ക് ശ്രീ തിരുനക്കര രതീഷ്. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസണിംഗ് ടു കർണാടിക് ക്ലാസിക്കൽ മ്യൂസിക് കോൺസെർട്ട് ബൈ കോട്ടയ്ക്കൽ രഞ്ജിത് വാര്യർ. അക്കംപനിങ് ആർട്ടിസ്റ്റ് വാസ് ശ്രീ അമ്പലപ്പുഴ പ്രദീപ് ഓൺ ദ വയലിൻ, ശ്രീ വൈക്കം പി എസ് വേണുഗോപാൽ ഓൺ ദ മൃദംഗം, ശ്രീ ആലുവ ആർ രാജേഷ് ഓൺ ദ ഘട്ടം, ആൻഡ് ശ്രീ തിരുനക്കര രതീഷ് ഓൺ ദ മോർസിംഗ്. ദിസ് പ്രോഗ്രാം വാസ് ബ്രോട്ട് ടു യു ബൈ ആകാശവാണി തിരുവനന്തപുരം. ഫോർ ആഗം 24/7 DTH, എനി ടൈം ഇന്ത്യൻ മ്യൂസിക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ ഇപ്പോൾ കേൾക്കാം. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. Now we bring you a vocal recital by പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. He recites സി എസ് കൃഷ്ണയ്യർ കൃതീസ്. He is accompanied by സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. ആദ്യം ഗംഭീര നാട്ടുരാഗത്തിൽ ഗണേശ എന്നാരംഭിക്കുന്ന കൃതി ആദിതാളം. ഫസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് ഗണേശ ഇൻ രാഗ ഗംഭീരനാട്ട സെറ്റ് ടു ആദിതാളം.

അംബികെ ജഗദംബി, രീതി ഗൗളരാഗം, മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം ഈസ് ഇൻ രീതി ഗൗളരാഗ. സെറ്റ് ടു മിശ്രചാപ്പുതാള, അംബികെ ജഗദംബികെ.

0: വരുമോ നിൻ കരുണാകടാക്ഷം, സാരംഗരാഗം ഖണ്ഡചാപ്പുതാളം. നെക്സ്റ്റ് ഇസ് വരുമോ നിൻ കരുണാകടാക്ഷം, രാഗ സാരംഗ സെറ്റ് ടു ഖണ്ഡചാപ്പുതാള.
1: വരുമോ നിൻ കരുണാകടാക്ഷം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പാടുന്ന സി എസ് കൃഷ്ണയ്യർ കൃതികൾ. എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം. സംസാരാഭിത്യാപഹേ ആര്യഭിരാഗം മിശ്രചാപ്പുതാളം. നെക്സ്റ്റ് ഐറ്റം സ്റ്റാർട്സ് വിത്ത് സംസാരാഭിത്യാപഹേ. സെറ്റു മിശ്രചാപ്പുതാള ഇൻ ആര്യഭിരാഗ.

മോഹന മുരളി ധാരി, മോഹനരാഗം ആദിതാളം. ലാസ്റ്റ് ഐറ്റം ഓഫ് ദിസ് കൺസേർട്ട് ഈസ് മോഹന മുരളി ധാരി ഇൻ രാഗ മോഹന സെറ്റു ആദിതാളം.

0: ഇതുവരെ നിങ്ങൾ കേട്ടത് പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ പിയ സി എസ് കൃഷ്ണയ്യർ കൃതികൾ. സി എസ് അനുരൂപ് വയലിൻ, കെ ജയകൃഷ്ണൻ മൃദംഗം. യു ആർ ലിസണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ പാലക്കാട് പി കെ ശേഷാദ്രീശ്വരൻ. ഹി ഈസ് അക്കമ്പനീഡ് ബൈ സി എസ് അനുരൂപ് ഓൺ വയലിൻ ആൻഡ് കെ ജയകൃഷ്ണൻ ഓൺ മൃദംഗം.
1: രാഗം ഡി ടി എച്ച് ചാനലിനുവേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. ദിസ് പ്രോഗ്രാം വാസ് എ കോൺട്രിബ്യൂഷൻ by Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.